അസീനഗവാദി ഹൈരംഗദേന മച്ചാവു സേജേട്ടി കൊൺസിൽ ഭൈരാത്താജിൻ്റെ പൊങ്കല്ലി മച്ചാവു അമൃതമായോ നരെ അങ്ങാണ് അമൃത പുറോൾ ഒരപ്പാ മത്തമസിത അങ്ങാണ് അമൃതോ ധക്ചവ ഖുംലാംഗ്ലൈജമ പിബു ഥല്ലവ കാണ്ട സംനോ രാഗി തമ്പാക്തീ അങ്ങാ കൊങ്കൊഞ്ചത്താ അതെ തുംഖി മസ്യായ്മോന തുമ്നലൈവ ഉരെ ഹൈരക്ക മത്തമസിത സംനോ രാ ഖുലാക്തീനെ ഇരൈമ ലൈരേൻവി ഇമാഗി ജാവാരി സംസില്ലഗ ഇമാഗി ഗാംലോ ഖാതെ കരി ഹൈ ഹൈ മാ ലൈവേൽ ബി നസായിക്കൊണ്ടി ലൈറാങ്ങേ നസായി പുളി തൗജിങ്ങി